നേരം 8:35 കറാച്ചി 7:35 നിങ്ങളിപ്പോൾ ഫ്രാൻസ് ഒരുപ്പം ടി അട്ടി തമിഴ് തമിഴൊലിയിൽ ഇടം പറ്റിക്കൊണ്ടിരിക്കുന്നത് കേൾക്കണ കളിക്കണ വെച്ചിൽ ഒളി തോന്നുന്ന അന്ത പാടലം പറ്റിപ്പോഴും നന്ദ പാടലിക്ക് ഈശ്യമിച്ചിരുന്നാൽ ജോൻ ശങ്കർ രാജ പാടലൊളി തോന്നിരിക്കുന്ന 8:35 കറാച്ചി 7:35 കളിക്കാണെന്ന് പ്രധാനഭാഗം മലയാളത്തിൽ വണക്കം കടന്ന വാരം മരണദണ്ഡന വഴങ്കപ്പെട്ട് ശക്തി ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്റ്റാ ബൈക്ക് എത്രയാം ആണ്ട് മരണദണ്ഡനയി വഴങ്കപ്പെട്ടത്? കടന്ന വാരം അമേരിക്കാവിൽ മരണദണ്ഡന വഴങ്കപ്പെട്ട് ശക്തി ഏർപ്പെടുത്തിയിരിക്കുന്ന മരണദണ്ഡനയ മൂലം അന്ത ക്രിസ്റ്റാ ബൈക്ക് എത്രയാം ആണ്ട് മരണദണ്ഡനയി വഴങ്കപ്പെട്ടത് എന്നതും ഉൾക്കാണ് കേളി. ഇവിടെ 1995 96 97 98 99 കടന്ന വാരം ശക്തി ഏർപ്പെടുത്തിയ അന്ത മരണദണ്ഡനയ്ക്കുരിയ കഴിയാൻ ക്രിസ്റ്റാ ബൈക്ക് എപ്പോഴും മരണദണ്ഡന വഴങ്കപ്പെട്ടത് ഉൾക്കാണ് കേളി. ഇവിടെ 95 96 97 98 99 96 എൺപത് സരിയാണ് പതിൽ. വാഴ്ത്തുക്കൾ. അവർ തിരുമതി രജനീന്ദ്രൻ എന്നുണ്ട്. അവിടെ കേൾക്കപ്പെട്ട കേൾവി ക്രിസ്റ്റാ ബൈക്ക് കടന്ന വാരം മരണദണ്ഡന വഴങ്കപ്പെട്ടിരുന്നത് അമേരിക്കാവിലെ അവർക്കാണ് മരണദണ്ഡനയ്ക്കാക വിസ ഹൗസിയേറ്റപ്പെട്ട് രണ്ട് തലവർ വിസ ഹൗസിയേറ്റപ്പെട്ട പോലും അവർ ഇറക്കവില്ല. ഇപ്പോഴത് അവസര സ്വീച്ചയ് പിരിവിൽ അവന് അനുമതിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ നമ്പിയായി പുറാമ കാരണമാക കൊല ചെയ്തക്കാക അവർക്ക് ഇന്ന് മരണദണ്ഡന 1996 വഴങ്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത നേരടി കേൾക്കാക ഇന്നൊരു നേർവിലവാഹ വളരെ ഇണിന്ന് കൊള്ളാം.